കേരളൈറ്റ്സ് അക്രോസ് ദ ഗ്ലോബ് ആർ സെലിബ്രേറ്റിംഗ് ദ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് തിരുവോണം ഇറസ്പെക്ടീവ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. ദ ട്രഡീഷണൽ ഓണപ്പൂക്കളം ഓർ ഫ്ലോറൽ കാർപ്പറ്റ് ഈസ് പ്രിപ്പയർഡ് ടു വെൽക്കം ദ ലെജൻഡറി കിങ് മഹാബലി. മേജർ ടെമ്പിൾസ് അക്രോസ് കേരളം ഹാവ് ബീൻ വിറ്റ്നസിംഗ് ഹെവി റേഷ് സിൻസ് മോർണിംഗ്. സ്പെഷ്യൽ പൂജാസ് വെ ഹെൽഡ് അറ്റ് തൃക്കാക്കര ടെമ്പിൾ ഓൺ തിരുവോണം ഡേ, വിച്ച് ഓൾസോ മാർക്സ് ദ കൾമിനേഷൻ ഓഫ് ദ 10-day festival at the temple.